0: അകപ്പനോ പായ്ച്ചി ഗിരസ്തുക്കായ് ഹെ കഥ തുമകത്തലെ 105.4 MHz സുന്ദരശ്യ കഥറാഞ്ചാ കരിമൈന്ത് മുഖലെ സ്വാതര ഐക്കുയാ അന്തോനെറ്റ് ഹാൻചാ ആവാസാൻ ഹെ കാതാർ പീഷേ.
1: Peace.